0: ഓ മൈൻഡ് തിങ്ക് ഓഫ് ശ്രീരാമ.
1: ദശരഥുഡു ശ്രീരാമ റായനി പിലുവ മുനു.